ലേസുകൾ ജഗത്ത് ചെങ്ങേ ബ്രിയ വാച്ച ത്രമ ദൂര കർമ്മി അപ്പണി കേ നേടേ കേ ദൂത് ജിനി നാം ത്യേ ആയാ ഗേ മസ്കത് കാ നാനക് തിമ ഖുജലേ കേതി ഛുട്ടി നാല് വാഹിഗുരു ജി കാ ഖൽസ വാഹിഗുരു ജി കി ഫത്ത്.